സരിയ ശൂന്യ ഹൃദയർ ഭൂവി ഭാവനീയം പ്രത്യൂഹ ജാത വിനിപാതന ലബ്ധവർണ മത്യോർജിതം ഹൃദി